0: ലാഖാണ്ട് റേഡിയോ ITN.
1: കൃഷി ക്ഷേത്രത്തെ നവപണക് ലഭാ തിബിൻ കസാകല പ്ലാന്റേഷൻ മകിൻ ആരംഭ എത്തി പ്രധാന വ്യാപൃതി അതര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാലിയ ഇത അടു മിലകന നേരത്തെ ഒബേ പസുമ്പിട്ട സഹനയക് മസകട രൂപ്യ 25000ක් ദക്വ മിലതികി നിം സദാ നയ സഹനയക് ഹന്ദുനാ ദുൻ ഇകമ സൂപ്പർ മാർക്കറ്റ് ചാലിയയി
2: അമൃതാവട്ട് മെച്ചറ സ്റ്റാൻഡേർഡ്സ് തീനേ
3: ലങ്കാവ വഗേമ ബ്രിട്ടാനിയ ഓസ്ട്രേലിയ സ്വിറ്റ്സർലൻഡ് വഗേ യൂറോപ്പ രടവൽ 10කට യവന നിസൈ ഈ സ്റ്റാൻഡേർഡ്സ് തീനേ
4: കിസിവകട കിസിവികട ഹാനിയക് നെതി ISO എതുരു ജാത്യന്തര പ്രമിതിൻ തുണക് കേതി അമൃത
5: ගුණාත්මක සහල් නිෂ්පාදනයක් සඳහා නවීන තාක්ෂණයෙන් බලගැන්වුණු ඩෝමා කළුවට ඉවත් කිරීමේ යන්ත්‍රයක් ඔබත් අදම ඇනවුම් කරන්න. සමහ මධ්‍ය පරිමාණ සහල් නිෂ්පාදකයන් සඳහා ස්වයංක්‍රීය වී කැටීමේ යන්ත්‍රයක් හඳුන්වා දීමේ පුරෝගාමියාවන මාක්ස්පෙන් සමූහ ව්‍යාපාරයට අනුබද්ධිත මාක්ස්පෙන් හෝල්ඩින්ග්ස් පුත්කලික සමාගම වෙතින් අදම අවතන්න 011176479579.
6: NLP හදහන ලංකාවේ වැඩිම තෑගි දෙන තෑගි අවස්ථා වැඩිම ලොතරැය NLP හදහන ඔබත් අදම NLP හඳහඳ බලා ගන්න.

0: பாட்டெல்லாம் நல்லா தான் இருக்கு.
1: ചിത്രപട്ടിയാണേ അമ്മാവകട്ട ഹന്ത് പായലാക്കിന്റെ ചിത്രപട്ടിയെ ഏക്ക് ഹന്ത് മലിയെട്ടി എത്തിയ മാമ
2: ആണ് എനിക്ക് ബൊറുകിയാണ്ട് പാ അമ്മാവകട്ട ഹന്ത് പായല മാത്ബലത്തിന് ഹന്ത് മലിക്കാണ് വെസിയേക്കെ
3: സാം സത്യ ദിനക്കും രാത്രി ഹത്തായി തീയറ്റ് ITN ബലന്ന പഹേലമായി.